0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം. റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: സംഗീതാമൃതം, പ്രൊഫസർ ആര്യനാട് എച്ച്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ശ്രീമദ് ഭാഗവത പര്യടനം, പ്രഭാഷകൻ ശ്രീ എൻ വി നമ്പ്യാതിരി.
2: എനിക്ക് ഇവിടെ ഈ അവസരത്തിൽ പറയാൻ വെച്ചിരിക്കുന്ന വിഷയം ഭാഗവതോപദേശ സന്ദർഭം എന്നാണ്. തന്റെ മക്കളുടെ ആ ദാരുണ സംഭവത്തില് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് പാഞ്ചാലി. കൃഷ്ണനുമുണ്ട് അർജുനോടൊപ്പം. അവിടെ വച്ച് അർജുനൻ പ്രതിജ്ഞ ചെയ്യുകയാണ്, നാളെ ഈ കുട്ടികളുടെ അന്ത്യകർമ്മം നിർവഹിക്കുന്നത് അശ്വത്ഥാമാവിന്റെ ശിരസ് ഛേദിച്ചുകൊണ്ടുവന്ന് അത് ഇരിപ്പിടമാക്കി അതിലിരുന്നു കൊണ്ടായിരിക്കും. കൃഷ്ണനോടൊപ്പം നേരെ രഥത്തിലേറി പോവുകയാണ് അശ്വത്ഥാമാവിനെ തേടി. പോയി എവിടെയെല്ലാം രക്ഷപ്പെടാൻ കഴിയുമോ ആ സ്ഥാനങ്ങളിലെല്ലാം അശ്വത്ഥാമാവ് പാഞ്ഞു. പിന്നാലെ ഇവരും തന്നെ പിടികൂടും എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് അശ്വത്ഥാമാവ് ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത്. ആ ബ്രഹ്മാസ്ത്രം സകല പ്രാണികളെയും ദഹിപ്പിക്കാനായിട്ട് വരുന്നു. ഭഗവാനോട് ചോദിച്ചു അർജുനൻ, ഭഗവാനെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ മാത്രമേ അറിയാവൂ, അച്ഛൻ പഠിപ്പിച്ചത് അത്രത്തോളമേ ഉള്ളൂ. അർജുന, നിന്നെ പ്രയോഗിക്കാനും ഉപസംഹരിക്കാനും പഠിപ്പിച്ചില്ലേ ഗുരു? നീ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ച് രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളെയും ഉപസംഹരിക്കണം, ഇതാണിപ്പോ ചെയ്യാനുള്ളത്. അർജുൻ അങ്ങനെ ചെയ്തു. അശ്വത്ഥാമാവിനെ പിടികൂടി ഒരു കാട്ടുവള്ളി കൊണ്ട് വരിഞ്ഞുകെട്ടി പിടിച്ചുകൊണ്ടുവരിക. ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന അവസരത്തിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞു, അർജുന ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ തന്നെ കൊന്ന്. കേട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു, അങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോകണ്ട, ഇപ്പൊ തന്നെ കൊന്നേക്കാൻ. പിന്നെ പറയാൻ പോയില്ല, പിടിച്ചു വലിച്ചുകൊണ്ട് ആ പാഞ്ചാലിയുടെ മുമ്പിലെത്തി അവിടെ നിന്ന് വേണം ഈ അശ്വത്ഥാമാവിനെ കൊല്ലാൻ. ഇതാണ് അർജുനന്റെ ആഗ്രഹം. അത് നടപ്പില്ല എന്ന് ഭഗവാന് ശരിക്കും അറിയുകയും ചെയ്യാം. പാഞ്ചാലി കാണുകയാണ് ഇത്ര നികൃഷ്ടമായ രീതിയിൽ അശ്വത്ഥാമാവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നത്. ദൂരെ നിന്ന് കണ്ടു, കണ്ട നിമിഷം തന്നെ ചാടി എഴുന്നേറ്റു. തൊഴുതുകൊണ്ട് അർജുനോട് പറഞ്ഞു, അങ്ങ് എന്തായി കാണിക്കുന്നത്? അങ്ങ് ആരെയാണ് ഇത്ര നികൃഷ്ടമായ രീതിയിൽ ഇങ്ങനെ വലിച്ചു കെട്ടിക്കൊണ്ടുവരുന്നത്? അങ്ങയെ സകല ശസ്ത്രാസ്ത്രവിദ്യകളും പഠിപ്പിച്ച ആ ദ്രോണാചാര്യരുടെ മകനാണ്. ഇത് മറ്റാരുമല്ല, ആ ദ്രോണാചാര്യ തന്നെയാണ്. ഉപനിഷത്ത് പറയും, പിതാവൈ പുത്രനാമാസി. ആ പുത്രൻ തന്നെയാണിത്. അദ്ദേഹത്തെയാണ് ഈ മഹാ നികൃഷ്ടമായ രീതിയിൽ പിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ അഴിച്ചുവിടണം. എന്തുകൊണ്ട് അഴിച്ചുവിടണം? മാ രോദീരസ്യ ജനനി, മാ രോദീരസ്യ ജനനി ഗൗതമീ പതിദേവത. ഈ അശ്വത്ഥാമാവിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ദ്രോണാചാര്യർ മരിച്ചിട്ട് കൊല്ലപ്പെട്ടിട്ട് സതി അനുഷ്ഠിക്കാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല, ഈ അശ്വത്ഥാമാവ് ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ആ അമ്മയ്ക്ക് കരയാനുള്ള അവസരം കൊടുക്കരുത്. ഇപ്പോൾ ഇവനെ കൊല്ലുകയാണെങ്കിൽ ആ അമ്മയുടെ കണ്ണുനീര് ഈ മണ്ണിലാണ് വീഴുന്നത്. മാരോദീരസ്യ ജനനി ഗൗതമീ പതിദേവത. മാത്രമല്ല, പതിവ്രതയാണ്, അവളുടെ കണ്ണുനീര് ഈ മണ്ണിൽ വീഴാൻ പാടില്ല. യഥാഹം വ്രതവത്സാർത്ത രോദിമ്യശ്രുമുഖീ യഥാ, യഥാഹം വ്രതവത്സാർത്ത, എന്റെ അഞ്ച് മക്കളും കൊല്ലപ്പെട്ടതിന്റെ ദുഃഖം എത്രയുണ്ട് എന്നെനിക്ക് അറിയാം. ആ ദുഃഖം ആ അമ്മയ്ക്ക് അനുഭവിക്കാൻ ഇടവരരുത്. ചോദിച്ചു നോക്കുക, അന്യരുടെ ദുഃഖം സഹിക്കാൻ ആവായിക എന്ന ഒരമ്മയാണെങ്കിൽ എന്ത് പറയും? ഇന്ന് ഇന്നത്തെ ഒരമ്മയുടെ പ്രതികരണം എന്തായിരിക്കും? മക്കൾ മരിച്ചാലത്തെ ദുഃഖം എത്രയുണ്ട് എന്ന് അവരും ഒന്ന് അറിയട്ടെ അല്ലേ പറയുക. ആ അമ്മയുടെ ദുഃഖം സഹിക്കാനാവുകയില്ല. അതുകൊണ്ട് വിലക്കി. അപ്പോഴാണ് അർജുന്റെ തോന്നുന്നത്, ഇനി എന്താ ചെയ്യുക? ധർമ്മപുത്രർ, പാഞ്ചാലി, ഇവർക്ക് യശ്വദ്ധാമാവിനെ കൊല്ലുന്നത് ഇഷ്ടമല്ല. ഇപ്പുറത്ത് ഭീമസേൻ അങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇപ്പൊ തന്നെ കൊല്ലണം എന്നുള്ള മട്ടില് അർജുന എന്താ ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാ. ഭഗവാനെ നോക്കി, എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ പറഞ്ഞു, പാഞ്ചാലിയുടെ ഇഷ്ടം സാധിക്കണം, ഭീമസേന്റെ ഇഷ്ടവും സാധിക്കണം, പിന്നെ എന്റെ ഇഷ്ടവും. എന്താണെന്ന് അറിഞ്ഞില്ല. ഇതിനകത്ത് വല്ലവർക്കും വല്ലതും ഉള്ളവർക്കാണെങ്കിൽ മനസ്സിലാക്കാം. അർജുനൻ മനസ്സിലാക്കി എന്താ ചെയ്യേണ്ടത്. അശ്വത്ഥാമാവിനെ പിടിച്ചു, ജന്മന കിട്ടിയിരിക്കുന്ന ആ ശിരോരത്നം ചുഴഞ്ഞെടുത്തു. ഒരു ബ്രാഹ്മണന്റെ ധനം ബലാൽ പിടിച്ചെടുക്കുകയാണെങ്കിൽ, അപഹരിച്ചാൽ കൊന്നതിന് തുല്യമാണ് എന്നാണ്. വിരൂപകരണം താടിയും മുടിയൊക്കെ ഒടിച്ചു കളഞ്ഞു, അതും കൊന്നതിന് തുല്യമാണ്. ആ സദസ്സിൽ നിന്ന് ഇവിടെ പിടിച്ച് പുറത്തേക്ക് തള്ളി, ഇതും കൊന്നതിന് തുല്യമാണ്. കൊന്നോ എന്ന് ചോദിച്ചാൽ ഒന്നില്ല, ഒന്നില്ലേ കൊല്ലുകയും ചെയ്യില്ല. ഈ തരത്തിലാണ് ആ രംഗം അവസാനിക്കുന്നത്. ഈ അശ്വത്ഥാമാവ് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രമാണ് പിന്നീട് ഉത്തരയുടെ ഗർഭത്തെ ബാധിക്കുന്നത്. അവിടെ ഭഗവാനാണ് രക്ഷിക്കുന്നത് ഉത്തരെ. ആ ശിശു ക്രമേണ വളർന്നു വന്ന് അദ്ദേഹത്തിന് ഇട്ട പേരിലല്ല പ്രസിദ്ധനായി തീർന്നത്, മറ്റൊരു പേരിലാണ്, പരീക്ഷിത്. എന്തുകൊണ്ട് അങ്ങനെ പ്രസിദ്ധനായി എന്നൊക്കെ പ്രസിദ്ധമായ കഥയുണ്ട്, ഓർത്തുകൊള്ളുക. പിന്നത്തെ സംഭവം, പാണ്ഡവരോടൊപ്പമാണ് ധൃതരാഷ്ട്രവും ഗാന്ധാരിയും പാർക്കുന്നത്. താൻ ഇത്രയും കാലം ആരെ നശിപ്പിക്കണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചുവോ ആ ശത്രുക്കളുടെ കൂടെയാണ് പാർക്കുന്നത്. പ്രായവും വളരെ കൂടുതലായി. എല്ലാ ദിവസവും യുധിഷ്ഠിരന് തന്റെ പിതൃവ്യന്റെ കുശലം അന്വേഷിക്കും, പാദനമസ്കാരം ചെയ്തിട്ടേ മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. ഇങ്ങനെ അവരുടെ സംരക്ഷണയിലാണ്. പക്ഷേ ഭീമസേന അതങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. ആ വൃദ്ധന്റെ പിന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയും, ആ ദുശാസന്റെ രക്തത്തിന് എന്തൊരു സ്വാദായിരുന്നു എന്നൊക്കെ. ഇതങ്ങോട്ട് കേൾക്കുന്ന അവസരത്തിൽ കലികൊള്ളും. മുന്നേ ചെന്നതെന്ന് പറയില്ല, പണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നിൽ ചെന്ന് നിന്നാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുക. അവിടെ ആ യുധിഷ്ഠിരൻ മാത്രമാണ് തന്നോട് സ്നേഹപൂർവ്വം പെരുമാറുന്നത്. ഈ അവസരത്തിലാണ് വിദുരൊരു തീർത്ഥയാത്ര കഴിഞ്ഞ് നേരെ കൊട്ടാരത്തിലെത്തുകയാണ്. തന്റെ ജ്യേഷ്ഠനാണ്, സകല ബന്ധുക്കളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, ഇനിയും പ്രായവും കുറയായി. രണ്ടുപേരും ഈശ്വരചിന്തയിൽ മുഴുകിയിട്ടില്ല. കുറെ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ത്? കുറെ പ്രായമായി കഴിഞ്ഞാൽ ആകട്ടെ, എത്ര പ്രായമാവുമ്പോഴാണ് ഈശ്വരചിന്തയിൽ മുഴുകേണ്ടത്? പ്രായമൊന്ന് കണക്കാക്ക. 100 വർഷമാണ് പുരുഷായുസ് വെച്ചിരിക്കുന്നത്. ചിലർക്ക് 25 കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, അതില്ല, 100 ഉള്ളൂ. ശതം ജീവശരത എന്ന് വിക്തമായിട്ട് പറയും. 25 വർഷം ബ്രഹ്മചര്യം, അടുത്ത 25 വർഷം ഗാർഹസ്ഥ്യം, അടുത്ത 25 വർഷം വാനപ്രസ്ഥം, അടുത്ത 25 സന്യാസം. ഇതാണ് ക്രമം. അപ്പോൾ 25 വർഷം ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് അടുത്ത 25 ഗാർഹസ്ഥ്യം. അപ്പോ എത്രയായി വയസ്സ്? 50. 50 വയസ്സ് കഴിഞ്ഞാൽ അടുത്ത ആശ്രമത്തിലേക്ക് കടക്കണം. നമുക്ക് ഒരു ചെറിയ കൺസെഷൻ കാര്യത്തിൽ അങ്ങ് കൊടുക്കാം. 50 എന്നുള്ളത് 60 ആക്കുക. 60-നൊരു പ്രത്യേക ചടങ്ങ് ഏതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഷഷ്ടിപൂർത്തി. ഇതെന്തിനാ നടത്തുന്നത്? ഷഷ്ടിപൂർത്തി നടത്തുന്നത് മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ വന്ന് ഓരോന്ന് സമ്മാനമൊക്കെ തന്ന് ആയുഷ്മാൻ ഭവ എന്ന് അനുഗ്രഹം വാങ്ങിപ്പോകാനാണോ? ഇത് മറ്റുള്ളവരെ അറിയിക്കാനാണ്. ഞാൻ എന്റെ ഗാർഹസ്ഥ്യ ജീവിതം ഇതോടെ അവസാനിപ്പിച്ചു. ഇനി എനിക്ക് ഇത്തരം വിഷയങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതാ എന്റെ അടുത്ത അവകാശിക്ക് ഞാനിത് കൊടുത്തിരിക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയിച്ച് ഏകാന്തതയിൽ പാർക്കുന്നതിനാണ് ആ ചടങ്ങ് നടക്കുന്നത്. അത് മറ്റുള്ളവരെ അറിയിക്കുന്നതിന്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞാലും 80 കഴിഞ്ഞാലും ഈ ലൗകിക ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാൻ നമുക്ക് മനസ്സില്ല. ഇത് മനസ്സിലാക്കി വിദുരന്. അദ്ദേഹം തന്റെ ജ്യേഷ്ഠനാണല്ലോ, ഉപദേശിച്ചു. ഇത്രയും പ്രായമായില്ലേ, ബന്ധുക്കളെല്ലാം മരിച്ചു, മക്കളും മരിച്ചു, എന്നിട്ടും അങ്ങയ്ക്ക് ഇങ്ങനെ ജീവിക്കാനാണോ ഇഷ്ടം? ഭീമാപവർജിതം പിണ്ഡം ആദത്തെ ഗൃഹപാലവത്. ഭീമന് ഉരുട്ടിയെറിഞ്ഞു കൊടുക്കുന്ന ആ ഉരുള ഒരു ഗൃഹപാലനെ പോലെ, നായെപ്പോലെ എന്നാണ് അർത്ഥം. ഭക്ഷിച്ചുകൊണ്ട് കഴിയാനാണോ അങ്ങനെ ആഗ്രഹം? അതിനാണോ മനുഷ്യജന്മം? ശരിക്ക് അവിടെ വെച്ച് വിദുരര് ധൃതരാഷ്ട്രയെ ഉപദേശിക്കാം. അവസാനം പത്നിയോടൊപ്പം ആ കൊട്ടാരം വിട്ടു തപസ്യനായിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് കാലം കുറെ കഴിഞ്ഞു. യുധിഷ്ഠിര മഹാരാജാവ് വേണ്ടതുപോലെ രാജ്യം ഭരിച്ചുകൊണ്ടുവരുന്ന ആ കാലത്ത് അർജുനൻ ഭഗവാനോടൊപ്പം ദ്വാരകയിൽ കുറച്ചു നാൾ താമസിക്കാൻ പോയി. അവിടെ നിന്ന് തിരികെ എത്തുന്നത് വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലാണ്. ദ്വാരക, ഭഗവാൻ ഈ ശരീരം ഉപേക്ഷിച്ചു, ദ്വാരക കടലിൽ കാണും. ഭഗവാന്റെ ഏതാനും പത്നിമാരെ അർജുനൻ കൂട്ടിക്കൊണ്ടുവരികയാണ്. വരുന്ന അവസരത്തില് ആരോ കാട്ടുകൊള്ളക്കാരെ ഈ പത്നിമാരെ അപഹരിച്ചു കൊണ്ടുപോയിട്ട് അർജുനനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇത്രയും കാലം ഭഗവാന്റെ സഹായം കൊണ്ടാണ് തങ്ങൾക്ക് ഈ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നേരെ വന്ന് യുധിഷ്ഠിര മഹാരാജാവിന്റെ കാക്കലിൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ ദ്വാരകയിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ. അപ്പോഴാണ് ബോധ്യം വന്നത് അർജുനന്, ഇതാ തന്റെ കഴിവുകൊണ്ടല്ല ഈ രാജ്യം നേടിയത്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഓരോരുത്തരും വിചാരിക്കുന്നു എന്റെ കഴിവുകൊണ്ടാണ് ഇതോരോന്നും നേടിയത് എന്ന്. അർജുനന് ആ ഗാന്ധീവത്തിലുള്ള മതിപ്പ് അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് ഭഗവാൻ ശ്രമിച്ചു ദ്വാരകയിൽ വെച്ച് തന്നെ. ആ ബ്രാഹ്മണൻ ഇത്രയും കാലം ഭഗവാന്റെ സഹായം കൊണ്ടാണ് തങ്ങൾക്ക് ഈ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നേരെ വന്ന് യുധിഷ്ഠിര മഹാരാജാവിന്റെ കാക്കലിൽ വീണ് കരഞ്ഞു

0: ഉയർപ്പ് അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് ഭഗവാൻ ശ്രമിച്ചു ദ്വാരകയിൽ വെച്ച് തന്നെ. ആ ബ്രാഹ്മണന്റെ കഥ അതിനാണ് ഉദാഹരിച്ചത്. ആ ഗണ്ഡീവം കൊണ്ട് സകലതും നേടിക്കൊടുക്കാം എന്നല്ലേ അർജുൻ അവിടെ വെച്ച് വ്യവസ്ഥ ചെയ്തത് ആ ബ്രാഹ്മണനോട്? കഴിഞ്ഞോ? ഇല്ല. അവിടെ വെച്ചും ഈ ഗാന്ധീവത്തിലുള്ള മതിപ്പ് പോയില്ല. ഭഗവാന്റെ പത്നിമാരെ രക്ഷിക്കാൻ കഴിയയില്ല എന്ന് വന്നപ്പോൾ ആ ഗാന്ധീവത്തിലുള്ള മതിപ്പും പോയി തുടങ്ങി. നമുക്കും ഇത് തന്നെയാണ്. നമുക്കും ഈ ഗാന്ധീവത്തിലാണ് മതിപ്പ്, അതുകൊണ്ട് നേടാൻ ആവാത്തതൊന്നുമില്ല എന്ന് നാം ഓരോരുത്തരും വിചാരിക്കുന്നു. അർജുന്റെ ഗാന്ധീവം ഒരു വില്ലായിരുന്നു. നമ്മുടെ ഗാന്ധീവം പാസ്ബുക്കിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതുകൊണ്ട് നേടാൻ ആവാത്തതൊന്നുമില്ല എന്ന് നാം വിചാരിക്കുന്നു. എപ്പോഴാണ് ഈ വിചാരം തെറ്റാണ് എന്ന് മനസ്സിലാവുക? എപ്പോ മനസ്സിലാവും? ആ മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിക്കഴിയുമ്പോൾ മനസ്സിലാവും ഈ ഗാന്ധീവം കൊണ്ടൊന്നും ഒന്നുമാവില്ല. ഭഗവാനിലായിരിക്കട്ടെ നമ്മുടെ വിശ്വാസം, ഉറപ്പ് അല്ലെ. ഈ ഗാന്ധീവത്തിൽ ആവരുത് എന്നർത്ഥം. ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും എവിടെ നിന്ന് രക്ഷപ്പെടാമെന്നാരും വിചാരിക്കേണ്ട. ഭഗവാനോടൊപ്പം ദീർഘകാലം കഴിഞ്ഞ അർജുന് കഴിഞ്ഞില്ലല്ലോ, പിന്നെയാണോ നമുക്ക് കഴിയുക? ആ അവസരത്തിലും തന്റെ ഗാന്ധീവത്തിലായിരുന്നു അർജുന് ഉറപ്പ് വിശ്വാസം. ഇത് തുടർന്നു വരുന്നതാണ്. മനുഷ്യ സഹജമാണ് ആ ഭഗവാനിലുള്ള വിശ്വാസമല്ല മുഖ്യം, മറിച്ച് നമ്മുടെ ഈ ധനത്തിലുള്ള വിശ്വാസം. ഇതുകൊണ്ട് നേടാനാവാത്തതൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു, ഓരോരുത്തരും വിചാരിക്കുന്നു. കുഞ്ഞുണ്ണി മാഷിയുടെ ഒരു കവിതാശകലം, വളരെ പ്രസിദ്ധമായ കവിതാശകലം. യേശുവിലാണൻ വിശ്വാസം, യേശുവിലാണൻ വിശ്വാസം, ഈശയിലാണൻ ആശ്വാസം. അല്ല, തകരാറുണ്ടോ? ഇതല്ലേ ആശ്വസിക്കുന്നത്? എവിടെ? ഈശയിൽ. ഇതൊന്ന് മാറ്റിയിട്ട് ഭഗവാനിലാക്കണം ആ വിശ്വാസം, ഉറപ്പ്. ഇവിടെ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ധൃതരാഷ്ട്രയെ പറഞ്ഞ് അയക്കുന്നത്. അത് കഴിഞ്ഞ് അർജുന് വന്ന് ഈ വിവരം അങ്ങോട്ട് അറിയിച്ചപ്പോൾ യുധിഷ്ഠിരൻ വിചാരിച്ചു, ശരി, ഭഗവാനില്ലാത്ത ഒരു കാലഘട്ടത്തില് ഇനി ജീവിക്കേണ്ട. അപ്പോൾ തന്നെ പരീക്ഷിതനെ രാജാവാക്കി തന്റെ രാജകീയമായ സകല ചിഹ്നങ്ങളും ഉപേക്ഷിച്ചു. പുറമെ ഒരു ഗൃഹസ്ഥന് മൂന്നഗ്നികളെ സംരക്ഷിക്കാനുണ്ട്. ആ അഗ്നികളെ തന്റെ ഇന്ദ്രിയങ്ങളിലേക്ക് ഉപസംഹരിച്ചു, ആ ഇന്ദ്രിയങ്ങളെ മനസ്സിലേക്ക് ഉപസംഹരിച്ചു, ആ മനസ്സിനെ ബുദ്ധിയിലേക്ക് ഉപസംഹരിച്ചു, ആ ബുദ്ധിയെ ജീവനിലേക്ക് ഉപസംഹരിക്കുകയാണ്. ആരോടും ഒന്നും ചോദിച്ചില്ല, ഒറ്റയ്ക്ക് ഇറങ്ങി അങ്ങോട്ട് പുറപ്പെട്ടു. സകലത ഉപേക്ഷിച്ച് ഇത്രയും കാലം തന്നോടൊപ്പം പാർത്തിരുന്ന ആ ദ്രൗപദിയോട് പോലും ഒരക്ഷരം ചോദിച്ചില്ല, ഇറങ്ങി അങ്ങോട്ട് പുറപ്പെട്ടു. പിന്നാലെ സഹോദരങ്ങൾ, പിന്നെ സ്ത്രീജനങ്ങൾ. അങ്ങനെ ആ അധ്യായം അവസാനിച്ചു. മഹാപ്രസ്ഥാനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
2: ഭക്തിഗാനാമൃതം, ശ്രീ പത്മകുമാർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഓം ശ്രീ സായിറാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബ രചിച്ച സത്യസായി വാഹിനി എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ജീവിത പ്രക്രിയയ്ക്ക് അതിന്റെ ഉദ്ദേശവും ലക്ഷ്യവുമായി പരബ്രഹ്മപ്രാപ്തിയാണുള്ളത്. പരബ്രഹ്മം അല്ലെങ്കിൽ ദൈവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മാവിനെയാണ്. ആത്മാവ് എല്ലായിടത്തുമുണ്ടെന്ന് ഭാരതീയ സംസ്കാരത്തിൽ വളർന്നു വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവർക്ക് ഇത് എങ്ങനെ അറിയുവാനിടവന്നു എന്ന് ചോദിക്കുമ്പോൾ വേദങ്ങൾ അങ്ങനെ പഠിപ്പിച്ചതാണ് എന്ന് ചിലർ ഉറപ്പിച്ചു പറയുന്നു. മറ്റു ചില ശാസ്ത്രഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നു. മഹർഷിമാരുടെ അനുഭവനിഷ്ഠമായ പ്രമാണത്തെ വേറെ ചിലർ ആശ്രയിക്കുന്നു. തന്റെ ബുദ്ധികൂർമ്മതയ്ക്ക് അനുസൃതമായി ഓരോരുത്തരും തന്റെ നിഗമനത്തെ ആധാരമാക്കുകയും അതിന്റെ അസ്കലിതത്വം തെളിയിക്കുകയും ചെയ്യുന്നു. സർവവ്യാപിയായ ആത്മാവിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് പല മഹാന്മാരും തങ്ങളുടെ ബുദ്ധിശക്തിയെ തിരിച്ചുവിടുകയും ആ ദിവ്യമായ തത്വം മനദൃഷ്ടമാക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആത്മാർത്ഥമായി തുടർന്ന് പ്രയത്നിക്കുവാൻ ശ്രമിച്ചപ്പോൾ പുരോഹിതന്മാരും പണ്ഡിതന്മാരും മുമുക്ഷുക്കളും സന്യാസിമാരും തങ്ങളുടെ മുമ്പിൽ വച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ വിജയകരമായ സാക്ഷാത്കാരത്തിന്റെ തെളിവ് ഈ രാജ്യത്തിൽ ഭാരതത്തിൽ അവരുടെ പക്കലുണ്ട്. എന്നിരുന്നാലും ലക്ഷോപലക്ഷം ജനങ്ങളിൽ സർവവ്യാപിയായ ആത്മാവിനെ മനദൃഷ്ടമാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള കുറച്ചുപേരെ മാത്രമേ നമുക്ക് എണ്ണുവാൻ കഴിയൂ. ആത്മാവിനെ മനദൃഷ്ടമാക്കുന്നതിന് വേണ്ടി ഇത്രയും ഉന്നതമായ അളവിൽ ബുദ്ധിയും വിവേചനശക്തിയും മറ്റൊരു ജീവിക്കും വരദാനമായി ലഭിച്ചിട്ടില്ല. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണെന്ന് വാഴ്ത്തപ്പെടുന്നതിനും മനുഷ്യനായി ജന്മമെടുക്കുവാനുള്ള അവസരം വളരെ വിരളമായ സൌഭാഗ്യമാണെന്ന് ശാസ്ത്രജ്ഞർ ഉദ്ഘോഷിക്കുന്നതിനും ഇതാണ് കാരണം. സൃഷ്ടിയുടെ ഹേതു അന്വേഷിച്ചറിയുവാനുള്ള യോഗ്യതകൾ മനുഷ്യനുണ്ട്. വ്യഗ്രതയും പ്രാപ്തിയും അവനിലുണ്ട്. ശാന്തിയും ഐശ്വര്യവും സുരക്ഷയും പ്രവൃത്തമാക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ അവൻ ഉപയോഗപ്പെടുത്തുന്നു. സന്തോഷവും സൌഖ്യവും അഭിവൃദ്ധിപ്പെടുത്തുവാൻ പ്രകൃതിയിലുള്ള പദാർത്ഥങ്ങളെയും ഊർജ്ജങ്ങളെയും അവൻ ഉപയോഗപ്പെടുത്തുന്നു. ഇത് വേദങ്ങൾ തന്നെ അംഗീകരിക്കുന്നതാണ്. ലക്ഷങ്ങളുടെ വിശ്വാസത്തിന് വേദങ്ങളാണ് പ്രമാണം. അവ ദൈവത്തിന്റെ തന്നെ വചനങ്ങളാണ്. വേദങ്ങൾക്ക് ആദി ഉണ്ടായിരുന്നില്ല, അന്ത്യവും ഉണ്ടാകുകയില്ല എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു. അവ ഗ്രന്ഥത്തെക്കാൾ എഴുതിയ ഗ്രന്ഥങ്ങളല്ല, പരമമായ ലക്ഷ്യം നേടുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റി പല അന്വേഷകർക്കും ദൈവം അരുളിയ വെളിപാടുകളാണ് അവ. പ്രാമാണിക മാർഗമായി വെളിപ്പെടുത്തുന്നതിന് മുമ്പും അവ നിലനിന്നിരുന്നു. ആ മാർഗം മനുഷ്യൻ വിസ്മരിക്കുകയാണെങ്കിൽ പോലും അവ സാധുതയുള്ളതായി തുടരും. അവ ഏതെങ്കിലും ഒരു കാലത്ത് രൂപപ്പെടുത്തിയതല്ല, ഏതെങ്കിലും മറ്റൊരു കാലത്ത് അവയെ തുടച്ചു മായ്ക്കുവാനും സാധ്യമല്ല. വേദങ്ങൾ നമ്മെ ക്ഷണിക ദർശനത്തിന് അനുവദിക്കുന്ന ധർമ്മവും ആദിയും അന്തവും ഇല്ലാത്തതാകുന്നു. കാരണം അത് പരമമായ ലക്ഷ്യത്തെ പ്രമാണീകരിക്കുന്നു. പരമലക്ഷ്യത്തെ സംബന്ധിക്കുന്ന ധർമ്മത്തിന് അന്ത്യമില്ലെന്ന് സമ്മതിച്ചു കൊടുക്കാമെങ്കിലും തീർച്ചയായും അതിന് ഒരു തുടക്കമുണ്ടായിരിക്കണം എന്ന് ചിലർ നിശ്ചയമായും വാദിച്ചേക്കാം. സൃഷ്ടി സംഹാരചക്രത്തിന് ആരംഭമോ അന്ത്യമോ കുറിക്കുന്ന ഒരു സ്ഥാനമില്ലെന്ന് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നു. അത് അനുസ്യൂതമായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രമാകുന്നു. പ്രാപഞ്ചിക ഊർജത്തിന്റെ പരിണാമത്തിൽ മാറ്റമുണ്ടാകുന്നതല്ല, വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അത് എന്നും അതുപോലെ തന്നെ അതിൽ തന്നെ ദൃഢമായി നിൽക്കുന്നു. സൃഷ്ടിയും സൃഷ്ടാവും അവയുടെ ആരംഭം അജ്ഞാതമായും അന്ത്യം ദുർഗ്രഹമായും ഉള്ള രണ്ട് സമാന്തര രേഖകളാണ്. എന്നുമെന്നും പരസ്പരം തുല്യദൂരങ്ങളിൽ അവ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം സദാ സജീവമാണെങ്കിലും ഈശ്വരേച്ഛയും അതിന്റെ പിന്നിലെ ശക്തിയും മനുഷ്യബുദ്ധിക്ക് സ്പഷ്ടമല്ല. ഭാരതീയ സംസ്കാരത്തിന്റെ ജന്മാവകാശികളായ ഭാരതീയരുടെ അഭിപ്രായത്തിൽ പരമമായത് വിശാലത തന്നെയാകുന്നു. അത് ഉന്നതമായ ആകാശങ്ങളിലേക്ക് ഉയരുകയും ആ വിശാലമായ പരപ്പിൽ സ്വതന്ത്രമായി ചുറ്റിത്തിരികുകയും ചെയ്യുന്നു. ചരിത്രാതീതകാലത്തിന് വളരെ മുമ്പ് തന്നെ അത് വ്യക്തമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. പരബ്രഹ്മമെന്ന ആശയത്തിന്റെ പഠനത്തിനും പ്രചരണത്തിനും ചരിത്രഗതിയിൽ ഏറെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. എങ്കിലും ഇവ ഓരോന്നിനെയും വിജയത്തോടുകൂടി ചെറുത്തു നിൽക്കുകയും ഇന്ന് ചേതസോടെയും ജാഗ്രതയോടെയും അതിനെ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് ഈ വെളിപാടിന്റെ നിസർഗമായ പ്രബലതയുടെ തെളിവാകുന്നു. ജൂത ക്രിസ്തീയ സ്വരാഷ്ട്രീയ മതങ്ങളിൽ രേഖപ്പെടുത്തിയതുപോലെ പരമലക്ഷ്യത്തിന്റെ ധാരണകൾ അവരുടെ വിഭാഗങ്ങളിലേക്ക് ഭാരതീയ ആശയപ്രകാരം ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുകയും അവരുടെ മതത്തിന്റെ അംശമായി അതിനെ നിവേശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും അതിന്റെ സ്വന്തം ജന്മസ്ഥലത്ത് ഒരു വൈദേശിക സ്ഥാനം അത് സ്വീകരിച്ചില്ല. നേരെ മറിച്ച് ആത്യന്തികമായതിനെപ്പറ്റിയുള്ള അവരുടെ സ്വന്തം ആശയത്തെ ആ മതങ്ങൾക്ക് തന്നെ അത് സ്പഷ്ടമാക്കിക്കൊടുത്തു. എല്ലാ വീക്ഷണഗതികളുടെയും ഏകത ഉന്നിപ്പറഞ്ഞ് വിഭിന്നതയുടെ അഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ സൌഹാർദ്ദത്തോടുകൂടി സ്ഥാപിതമായി. മറ്റ് വിശ്വാസങ്ങളുടെ സാമാന്യമായ ആശയങ്ങൾ ഭാരതീയ ഋഷിമാർ കണ്ടെത്തി. ജയ് സായിറാം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ശ്രീ മധു ബാലകൃഷ്ണൻ പാടുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്

0: സായിറാം ആന്റി.
1: സായിറാം കുഞ്ഞുങ്ങളെ, എല്ലാവരും നല്ല കുട്ടികളായിരിക്കുന്നല്ലോ അല്ലേ?
2: ഉവ്വ ആന്റി, ഇന്ന് 40-ാമത്തെ അഷ്ടോത്തരമല്ലേ പഠിക്കേണ്ടത്?
1: അതെ. ഓം ശ്രീ സായി അസഹായ സഹായായ നമഃ.
0: ഓം ശ്രീ സായി അസഹായ സഹായായ നമഃ.
1: അസഹായ സഹായായ എന്നാൽ നിസ്സഹായരെ സഹായിക്കുന്ന ആൾ എന്നർത്ഥം. ആരും സഹായിക്കാനില്ലാത്തവരെ സഹായിക്കുന്ന ആൾ. കൽപ്പഗിരി എന്ന കുറ്റവാളി ഒരു ക്രൂരമായ കൊലയ്ക്ക് ശേഷം നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായി ഹിമാലയ സാനുക്കളിലേക്ക് ഒളിച്ചോടി.
3: ആരും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ?
1: അതെ. അവിടെ അയാൾ ഒരു സന്യാസിയുടെ വേഷം ധരിച്ചു.
3: ഇങ്ങനെ വേഷം കെട്ടുന്ന കള്ള സന്യാസിമാർ ഉണ്ടാവും അല്ലേ?
1: അയാൾ അങ്ങനെ സന്യാസി വേഷത്തിൽ നടക്കുമ്പോൾ പുരാണങ്ങൾ പഠിക്കുവാനും കർമ്മമാർഗവും ജ്ഞാനമാർഗവും എന്താണെന്ന് അറിയുവാനും സാധിച്ചു. ജനന മരണ ചക്രത്തിൽ നിന്നും മനുഷ്യന് എങ്ങനെ മുക്തി നേടാമെന്നും അയാൾ പഠിച്ചു. അദ്വൈതത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും അയാൾക്ക് പ്രാപ്തിയുണ്ടായി. അങ്ങനെ പല പതിറ്റാണ്ടുകൾ ഭാരതത്തിലെ എല്ലാ പുണ്യക്ഷേത്രങ്ങളും സന്ദർശിച്ച ശേഷം അയാൾ ബാംഗ്ലൂരിൽ എത്തി. ഷിർദി ബാബ ശ്രീ സത്യസായി ബാബയായി അവതരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് അയാൾ പ്രശാന്തി നിലയത്തിൽ എത്തിച്ചേർന്നു.
3: സ്വാമിക്ക് അയാളുടെ രഹസ്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ?
4: എന്നിട്ട് സ്വാമി എന്ത് ചെയ്തു?
1: ബാബ അയാളെ തന്റെ മുറിയിലേക്ക് വിളിച്ചു.
3: എന്നിട്ട് അയാൾക്ക് ഇന്റർവ്യൂ കൊടുത്തോ?
1: സർവജ്ഞനായ സ്വാമിയുടെ കണ്ണുകളിൽ നിന്നും എന്തെങ്കിലും മറച്ചുവെക്കാനാവുമോ?
2: അദ്ദേഹം സർവവ്യാപിയല്ലേ?
1: സ്വാമി കൽപ്പഗിരിയെ വഴക്കു പറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു.
4: സ്വാമി എന്തു പറഞ്ഞു?
1: സ്വാമി പറഞ്ഞു, ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ വാങ്ങാതെ തന്നെ ഓടിപ്പോയത് തെറ്റാണെന്ന്. എന്തിനാണ് നിന്റെ ശിക്ഷയെ ഇനിയൊരു ജന്മത്തിലേക്ക് നീക്കിവെക്കുന്നത്? ചെയ്ത തെറ്റിനെ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ സാധിക്കില്ല. ശിക്ഷയിൽ നിന്നും ഒളിച്ചോടിയ നിനക്ക് ഈ കാഷായ വസ്ത്രം യോജിക്കില്ല. അങ്ങനെ അയാളെ പറഞ്ഞു മനസ്സിലാക്കി വെള്ളവസ്ത്രം ധരിക്കുവാൻ പ്രേരിപ്പിച്ചു.
3: സ്വാമിയുടെ അടുത്തു വന്നാൽ രക്ഷ കിട്ടുമെന്നായിരിക്കും അയാൾ വിചാരിച്ചത്.
2: തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടേ?
1: പോലീസിന് സ്വയമേവ പിടികൊടുക്കാനും നിയമം വിധിക്കുന്ന ശിക്ഷ സ്വീകരിക്കാനും നിർദ്ദേശിച്ചു. കൽപ്പഗിരിക്ക് മരണശിക്ഷ കൊടുക്കുകയില്ലെന്ന് സ്വാമി ഉറപ്പുകൊടുത്തു.
2: സ്വാമിയുടെ അടുത്തു വന്നത് അയാളുടെ ഭാഗ്യം.
1: സ്വാമി പറഞ്ഞു, നീ മടങ്ങി വരുമ്പോൾ തൂക്കുകയർ വീഴേണ്ടി വരുന്ന നിന്റെ കഴുത്തിൽ ഞാൻ ജപമാല അണിയിച്ചു തരും.
3: കള്ള സന്യാസി മാറി നല്ല സന്യാസിയാവും അല്ലേ ആന്റി?
1: സ്വാമിയുടെ വാക്കുകളെ പൂർണമായി വിശ്വസിച്ചുകൊണ്ട് കൽപ്പഗിരി പോലീസിന് പിടികൊടുക്കുകയും താൻ കുറ്റക്കാരനാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. കോടതി അയാൾക്ക് വധശിക്ഷ വിധിച്ചു.
4: അയ്യോ, എന്നിട്ടോ?
1: പക്ഷേ അയാൾ നൽകിയ ദയാഹർജി സ്വീകരിച്ചുകൊണ്ട് അയാളുടെ വധശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും അയാളുടെ സൽസ്വഭാവം കൊണ്ടും അയാളുടെ ശിക്ഷ വീണ്ടും ഇളവ് ചെയ്തു. അയാളെ സ്വതന്ത്രനാക്കി. സ്വാമി പ്രവചിച്ചിരുന്നതുപോലെ പ്രശാന്തി നിലയത്തിൽ എത്തിയ അയാളെ അദ്ദേഹം ജപമാല അണിയിച്ചു. സ്നേഹനിധിയായ ഭഗവാനല്ലാതെ മറ്റാർക്കും ഇങ്ങനെയുള്ള ഒരു കുറ്റവാളിയെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ബുദ്ധന്റെ കാലത്ത് അങ്കുലിമാലയെ ബുദ്ധസന്യാസിയാക്കി മാറ്റിയെടുത്ത പോലെ പ്രേമത്തിൽ കൂടിയാണ് ഭഗവാൻ ഈ മാനസാന്തരം വരുത്തുന്നത്. ഭഗവാൻ ബാബ പ്രേമ സ്വരൂപനാണ്. സായി അസഹായരെ സഹായിച്ച് നല്ലവരാക്കുന്ന അങ്ങയുടെ പാദകമലങ്ങളിൽ ഞങ്ങളുടെ വിനീത പ്രണാമങ്ങൾ.
0: ഓം ശ്രീ സായി അസഹായ സഹായായ നമഃ.
1: അടുത്ത നാമം ഏതാണ്?
0: ഓം ശ്രീ സായി ലോകബാന്ധവായ നമഃ.
1: ലോകബാന്ധവ. എന്നാൽ ലോകത്തിന് സ്വന്തമായിട്ടുള്ള ആൾ എന്നർത്ഥം. സ്വാമി എപ്പോഴും പറയാറുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് മനുഷ്യവംശത്തിനു വേണ്ടിയാണ്. എല്ലാവരും എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്റേതല്ലാത്ത ഒരാളുപോലും ഇവിടെയില്ല. അവർ എന്നെ ഈ പേരിലോ മറ്റേതെങ്കിലും പേരിലോ ആരാധിക്കുന്നു, എന്നാലും അവർ എന്റേതാണ്.
2: ഏത് ദേവന്റെ പേരിൽ വിളിച്ചാലും സ്വാമി കേൾക്കും അല്ലേ?
1: കോയമ്പത്തൂരിലെ നാഗസായി മന്ദിരത്തിൽ ശിർദി ബാബയുടെ മൂർത്തി പ്രതിഷ്ഠിക്കുന്ന അവസരത്തിലാണ് ബാബ ഇങ്ങനെ പറഞ്ഞത്. ഈ പ്രതിഷ്ഠാദിനത്തിന് 27 വർഷം മുമ്പാണ് ശിർദി ബാബ ഒരു നാഗത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവിടെ അർപ്പിച്ചിരുന്ന പൂക്കളുടെ മേൽ ചുറ്റിക്കിടന്നുകൊണ്ട് അവിടെ കൂടിയിരുന്ന അനേകം ഭക്തജനങ്ങളുടെയൊപ്പം ഭജന കേട്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല, ആ രൂപത്തിൽ തന്റെ ചിത്രങ്ങൾ എടുക്കുവാൻ അനുവദിക്കുകയും ചെയ്തു.
3: പാമ്പ് ആരെയും ഉപദ്രവിക്കാതെ അവിടെ തന്നെ കിടന്നുവെന്നോ? എല്ലാവർക്കും പേടിയായില്ലേ?
1: അതുകൊണ്ടാണ് ഈ മന്ദിരത്തിന് നാഗസായി എന്ന പേർ ലഭിച്ചത്.
4: നാഗസായി ആയിരുന്നു അത് അല്ലേ?
1: പ്രതിഷ്ഠാ സമയത്ത് ബാബ പറഞ്ഞു, ഞാൻ ഇവിടെ എന്റെ തന്നെ രൂപത്തെയാണ് പ്രതിഷ്ഠിക്കുന്നത്. ചരിത്രത്തിൽ ഈ സുദിനം സ്വർണലിപികളിൽ എഴുതപ്പെടും. ഇതിനു മുമ്പ് പല അവതാരങ്ങളും പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തിയിട്ടുള്ളതുപോലെ ഇന്ന് ഞാനും എന്റെ തന്നെ രൂപത്തെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു.
3: എല്ലാത്തിലും സ്വാമിയുണ്ടെന്ന് ഓർമ്മ വേണം അല്ലേ?
1: തീർച്ചയായും. സ്വാമിയില്ലാത്ത ഒരു വസ്തുവും ഇവിടെയില്ല. സ്വാമി പറയുന്നു, ഈ സത്യത്തെ അറിയുക, സായി എല്ലാവരിലും കുടികൊള്ളുന്നു. നിങ്ങൾ ആരെയെങ്കിലും വെറുക്കുകയാണെങ്കിൽ നിങ്ങൾ സായിയെ തന്നെ വെറുക്കുന്നു. നിങ്ങൾ സായിയെ വെറുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കുന്നു. സായി എല്ലാവരും തന്റേതാണെന്ന് പ്രഖ്യാപിച്ച സ്നേഹനിധിയായ അങ്ങയുടെ ചരണകമലങ്ങളിൽ ഞങ്ങളുടെ വിനീത പ്രണാമങ്ങൾ.
0: ഓം ശ്രീ സായി ലോകബാന്ധവായ നമഃ.
1: ഇനി നമുക്ക് അടുത്ത നാമം പഠിക്കാം.
0: ഓം ശ്രീ സായി ലോകരക്ഷാപരായണായ നമഃ.
1: ലോകരക്ഷാപരായണൻ എന്നാൽ ലോകത്തെ രക്ഷിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ എന്നർത്ഥം. ഈ ജന്മത്തിലെ എല്ലാ ജീവികളുടെയും രക്ഷകൻ ഈശ്വരനാണ്. ഒരു ദിവസം അനന്തപൂർ ഡിസ്ട്രിക്റ്റിലെ സബ് ഡിവിഷൻ ഓഫീസർ നായാട്ട് കഴിഞ്ഞ് പുട്ടപ്പർത്തി വഴി മടങ്ങി വരികയായിരുന്നു. പുട്ടപ്പർത്തി ഗ്രാമത്തിലെത്തിയപ്പോൾ അയാളുടെ ജീപ്പ് നിന്നുപോയി.
2: ഈ കഥ കേട്ടിട്ടുണ്ട്. സ്വാമി ചെറുതായിരുന്നപ്പോൾ ഉണ്ടായ സംഭവം അല്ലേ ആന്റി?
1: അതെ അതെ. ജീപ്പ് ശരിയാക്കി ഓടിക്കുവാനുള്ള ഡ്രൈവറുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഡ്രൈവർ ഓഫീസറോട് പറഞ്ഞു,
4: എന്താ പറഞ്ഞത്? സ്വാമിയുടെ കാര്യമല്ലേ?
1: ഈ ഗ്രാമത്തിൽ വിഭൂതി സൃഷ്ടിക്കുന്ന ഒരു പയ്യനുണ്ട്. ആ വിഭൂതി വളരെ ശക്തിയുള്ളതാണ്. ഞാൻ പോയി ആ ബാലനോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് വരാം എന്ന് ഡ്രൈവർ പറഞ്ഞു. ഡ്രൈവറുടെ അപേക്ഷ കേട്ട് ബാലനായ സത്യൻ ജീപ്പിന് അടുത്തേക്ക് വന്നു.
3: ജീപ്പിനുള്ളിൽ ചത്ത പുലിയുണ്ടായിരുന്നു അല്ലേ?
1: ജീപ്പിനുള്ളിൽ 2 മണിക്കൂർ മുമ്പ് മാത്രം വെടിവെച്ച് കൊല്ലപ്പെട്ട ഒരു പെൺപുലിയുടെ ജഡം സത്യൻ കണ്ടു. സത്യൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ജീപ്പ് അവിടെ നിർത്തിയത് എന്ന്. സത്യൻ പിന്നീട് ഇങ്ങനെ ഉപദേശിച്ചു, ഈ പെൺപുലി 3 ചെറിയ പുലിക്കുട്ടികളുടെ അമ്മയാണ്. അവയുടെ അമ്മയെ കാണാതെ അവ ഇപ്പോൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവും. അതിനാൽ തിരികെ പോവോ.
4: പാവം പുലിക്കുട്ടികൾ,
1: സ്വാമി പറഞ്ഞു. ആ പുലിക്കുട്ടികളെ എടുത്തുകൊണ്ടുവന്ന് ഏതെങ്കിലും മൃഗശാലയുടെ സംരക്ഷണയിൽ ഏൽപ്പിക്കുക. മൃഗങ്ങളെ തോക്കുകണ്ട് ഷൂട്ട് ചെയ്യാതെ ഫോട്ടോയിൽ പകർത്തുക. അയാളുടെ തെറ്റ് ഓഫീസർക്ക് മനസ്സിലായി. സ്വാമിയുടെ ഉപദേശം അനുസരിച്ചു കൊള്ളാമെന്ന് അയാൾ വാക്കുകൊടുക്കുകയും ചെയ്തു. ജീപ്പ് ആരും നന്നാക്കാതെ തനിയെ ശരിയായി.
2: സ്വാമിയുടെ കരുണ എല്ലാവരോടും ഒരുപോലെയാണ് അല്ലെ? മൃഗമായാലും മനുഷ്യനായാലും സ്വാമിക്ക് എല്ലാം ഒരുപോലെ.
3: ആന്റി, ആ ഓഫീസർ പുലിക്കുട്ടികളെ മൃഗശാലയിൽ ഏൽപ്പിച്ചോ?
1: ഓഫീസർ അയാളുടെ പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് പുലിക്കുട്ടികളെ കണ്ടുപിടിക്കുകയും അവയെ ഒരു മൃഗശാലയിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ആ പുലിക്കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ട ഏർപ്പാടുകളും അയാൾ തന്നെ ചെയ്തു.
2: അയാൾ സ്വാമിയുടെ ഭക്തനായി തീർന്നു അല്ലേ?
1: പിന്നീട് താൻ വേട്ടയാടിക്കൊന്ന പുലിയുടെ തോൽ ശരിയാക്കിയെടുത്ത് ബാബയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു. പ്രശാന്തി നിലയത്തിലെ പ്രാർത്ഥനാ മന്ദിരത്തിൽ ബാബയുടെ പാദം വയ്ക്കുന്ന ചെറിയ പീഠത്തിനു താഴെ ഈ പൊലിത്താലാണ് കാണപ്പെടുന്നത്. സായി, സർവജീവരക്ഷകനായ അങ്ങയ്ക്ക് ഞങ്ങളുടെ വിനീതമായ പ്രണാമങ്ങൾ.
0: ഓം ശ്രീ സായി ലോകരക്ഷാപരായണായ നമഃ. ജയ് സായിറാം.
5: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
6: പ്രിയ ശ്രോതാക്കളെ, സായിറാം റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൗണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.
7: യു വർ ലിസ്ണിംഗ് ടു അവർ വീക്ലി വന എക്സ്ക്ലൂസീവ് ബ്രോഡ്കാസ്റ്റ് ഇൻ മലയാളം, the native language of the South Indian state of Kerala.